കേമത്തോ ബസാഹ്യാതം പ്രവാഹ അജനങ്ങനാംഗ കമ്യത്തോ അപാംഗഹായ മധുപാർഷാന്തസാദ് മൗനമാന പ്രണാമ ഗുണഗാനമദാമ അർഭരയ കാഞ്ചു ഹർണർപ്പുര പാഞ്ചു ഗാനഗാന പ്രണാമ മൗനമാന സലാമ ഹർണരയ കാണ്ടു ഹർണരയ പാണ്ട് ആനുപവനാശു മൗനമാന പ്രകാശ് ഗുണഗാന പ്രണാമ ജലസലമദാമ ആൻശുജയാംഗ ആസന പാങ്ക് ഉപമാരിതാത്മിതുദാര് ജാൽഥല മാണ്ഡവ ദേശ്വസ്യ പാണ്ഡവ ജാൽഥല മഹാന്ത ദേശ്വസ്വയാന്ത അനുപവനാശുദ്രകർഗരാശ് ആജാന ബാഹൈകദാഹ അംകാര്യാദ് കഥനീയനാദ് കൽഖണ്ഡ ഖ്യാല ഗുരുവര കാല് കർക്കർ പ്രണാമ ജരണനാമ ആനശജ് ഗാത് അജജന ബാത് അഞ്ചഞ്ച് ഗാത് അന്തരഞ്ച് ബാത് അൺട്ട് പണ്ടാറ് അൺട്ട് പാറ് അടീട് കർമ്മ അതിരീട് കർമ്മ ആണപ്രാണനാഥ ദാത മഹാന്ത ഹർബോലമനാശാന്ത ദഗ്പ്രസാദ് കരുണാല്യ ഹൈ ഹർ കാലയ ഹൈ കല ഖണ്ഡന ഹൈ മഹമണ്ഡന ഹൈ ജഗദീശ്വര ഹൈ പരമേശ്വര ഹൈ കല കാരണ ഹൈ സർവഭാരണ ഹൈ ത്രിതക കരണ ഹൈ ജഗ കെ കരണ ഹൈ മന മാന്യ ഹൈ ജഗ ജാന്യ ഹൈ സർവം പര ഹൈ സർവം കർ ഹൈ സർവപാശ ഹൈ സർവനാശ ഹൈ കരുണാ കർ ഹൈ വിശ്വം പര ഹൈ സർവേശ്വര ഹൈ ജഗദീശ്വര ഹൈ ബ്രഹ്മണ്ഡ സഹ കലഖണ്ഡ സഹ ഭർദ്ധി ഭർഹ കരുണ കരഹ ജപ ജപ തപ തപ ഹൃത കൃത അമൃത അമൃത അമൃത അമൃത